പാടുപായി പാട്ടന്ത പാട്ടുദേവ് ഭക്ഷാത്ത് മാടി വരുവാൻ പാട്ടുപായി പാട്ടന്ത പാട്ടുദേവ് ഭക്ഷാത് മാടി വരുവാൻ പാട്ടുപായി പാട്ടന്ത പാട്ടുദേവ് ഭക്ഷാത് മാടി വരുവാൻ.